0: ജയകാരനെ ഇവലെ ആവരെ പിനോക്കിന കേതന കം രാതം രോഗ അതേജ അനുബ
1: അനിൽവൈ
0: ബോലെ അപ്പാണെ ഇതാ